0: ഇപ്പച്ച കൂട്ടുകാരളെ കൊണ്ട് ഒരു സംസാരിക്ക നാട്ടക്ക ശീർഷിക്ക കടയ്ക്ക് എന്താച്ചി നാട്ടക രചന പിഞ്ഞ നിർദ്ദേശന കോട്ടേര ഉദയ് പൂണച്ചണ്ടെങ്ക സഹകാര പൊമ്പഴ്ച കൂട്ട ആഡളിത മണ്ഡലിക്കാര കേളി നാട്ടക കടയ്ക്ക് എന്താച്ചി മനേര കൊറവുകാര മുദ്ദപ്പ് പേപ്പർ ഓതേണ്ട് അഴുതി തിഞ്ചത്ത്
1: ബോജി ഏ ബോജി నాకొరు కప్పు కాపీ ఎడతాను బా నాకు తోటకు పొండు
2: ఆచి ఎడతాను బప్పి సావడ పుల్లి వరే కత్తులే ఇదరి కాపీ ఇంది ఎంత సమాచార పేపర్లు
1: అయ్యో బోజీ అది వల్స రాజకీయ ఎల్లి నోటెడు కెత్తుకళి కొల్లు కోలే ఇదే దుంబితిప్పు నల్లోరు విషయం ఇప్పదే ఇలా
2: అందక అంత పేపర్ ఎన్నంగు ఓదు నాకు తారి ఒలకిడువి తిత్తు వరే కత్తేండి ఇలా
1: ఆహా నీకు తిత్తు కత్తులేదు నాను దుడ్డు కొడుతూ ఎడత బంద పేపర్ కొండు బప్పనోట్టు అల్ల బోజీ పుల్లి కత్తులేయా ഈ കുറി നാടക്ക് മിഞ്ഞ എടമേര പർപ്പൊക്കെ പുള്ളി കെത്തി ചിട്ടിയല്ല
2: നേരെ കെത്തതെന്നോ കെത്തി ചിട്ടത്ത് ആച്ചെങ്കി നീട കൊതിമോണ്ട വർക്ക് പുടണ്ടല്ല ആദര തിങ്ക ബാത്തെങ്കി പുള്ളി മനക്ക് വന്ന് ബുദ്ധിലല്ല മല പുടിപ്പൊക്കെ വണങ്ങന പുള്ളി നിലന്ത് പുണ്ടാന പിഞ്ഞ കൊണ്ടുവന്ന് അട്ടിച്ച് ഇക്ക അത് കത്തുവ ഉറുപ്പൊക്കെ കത്തുവ അലിഞ്ചി ചയാന്നു
1: അവൻ നാനു ഭയപ്പെടിച്ച് നീനു അണ്യ ഈ നടുവേ അവൻ എണ്ണുന്ന തക്കൊന്നു കേപ്പിലെ അവൻ നങ്ങ മംഗല കഴിച്ചതേ തപ്പാച്ചി അവൻ ശരിയാണ് നങ്ങളുടെ ആളു ദണ്ടു ശരിയുണ്ട്
2: താന് നിങ്ങൾക്ക് എണ്ണുന്ന അവങ്ക ഇച്ച പെരിയ മംഗല കയ്പത് പോകണ്ടാന്ന് നിങ്ങ കേട്ടില്ലേ ഇക്ക നോട്ടി ഓറ് കെലസ ശരിയായിട്ട് മാടൂല മാടുച്ചിടുവതും ഇല്ല നിങ്ങ ചൊക്കു ചിട്ട് വെച്ചിരാ നട തക്കല്ല ഇക്ക അവങ്കത് നായി വലിവിട്ട പോലെ
1: മെല്ല എണ്ണ പൂജി അവങ്ക കേട്ടു ഇഞ്ഞാച്ചി മനര മോന്തായ പാർവനക്ക് അവൻ ബായി പഠിപ്പ
2: നിങ്ങ ഇന്നനെ നട ബായി മുച്ചിട്ടിട്ട് അവൻ എണ്ണനെ തക്ക് കേക്കത്തായി ഏഴ് ഗണ്ട ആച്ചി ഇഞ്ഞു ഒദ്ദിത്തില്ല
1: എന്നു മാടോ നങ്ങട കാലവേ ബോറെ ഇക്കത മക്കട കാലവേ ബോറെ നങ്ങക്കൊക്കെ ഓതൊക്കെ മനസ്സിഞ്ചൊക്കെ മനര പരിസ്ഥിതി ശരിയില്ലാത്തുണ്ട് നങ്ങളുടെ അപ്പ ഓങ്കക്ക് നങ്ങളെ ഓച്ചുടൊക്കെ കഴിഞ്ഞില്ല നങ്ങളും ശരിയായിട്ട് ഓതൊക്കെ കഴിഞ്ഞില്ല ആച്ച നങ്ങളുടെ മക്ക അന്നനെ ആ ഓതുന മക്ക
2: അല്ല ഇങ്ങ എന്ത് എണ്ണുരാ ഓദിത്ത് എണ്ണേന്റെ മണ്ടേല് വെച്ചോ കൈവാ നങ്ങ അങ്ങക്ക് ഒന്ന് എണ്ണൊക്കാകവാ ഇങ്ങ എന്നേ മാടി ഇന്നനെ അവങ്ക നാൻ ബുദ്ധി എണ്ണോക്ക നന്ന അടുക്കി വെച്ചിട്ടേ ഈ സ്ഥിതിക്ക് എത്തി എല്ലാം ആടി കൊടുത്തിട്ടു നിങ്ങ ബേല് തോട്ടത്ത് നയിപ്പത് തപ്പിട്ടില്ല മൈമള കെട്ടു ചെങ്ങിയു നാൻ ചിത്തിൽ ബേവതു തപ്പിട്ടില്ല എല്ലാം ഞങ്ങളുടെ കർമ്മ
1: ബോജി നീ എന്നെങ്കിന്നെ ചെടിമാടിയവിയാ ചെന്ന നാൾ പോച്ചെങ്കി എല്ലാം ശരിയാപ്പാ
2: എല്ലി ശരിയാപ്പ് മംഗലായിട്ട് മൂന്ന് കാലാച്ചി അവന്റെ യോഗ്യതയ്ക്ക് മക്കമറിയായി സംസാരമാടോക്ക് കഴിഞ്ഞിട്ടില്ലേ.

0: ചുമ്മയാ പോയേച്ചി ഇഞ്ഞിനെ തപ്പു പാടില്ലോ നല്ല മുട്ടി അയ്യോ നാട് പെണ്ണുമടുത്ത് പോച്ചോ പാപ്പനെ മുട്ടി പാപ്പനെ
1: എന്നങ്ക പപ്പ അവനാ നീ നായ്ക്ക് ബടിക്കട്ട ബടിച്ചോളിയാ എന്ന ആയിട്ട നിക്ക് പാപ്പത്ത ജീവാലാത് കുട്ടു പപ്പ
2: ഇവ പാപ്പത്ത മനസ്സന ഇവ മാടന കിതാപത്തി ഒന്ന ദണ്ട കൂടുട്ട മനക്കേ കുത്തു തപ്പക്ക് പൊരട്ടിത്തു ഇവന ഇന്ന് ബുള്ള ഇവ പണി കൂടുത്ത മാത്രം ബുള്ള
0: അയ്യോ നാട് പല്ല മാറി പോച്ചി അയ്യോ ദമ്മേ പാപ്പനെ ദമ്മേ പുട്ടി ഇനി മുതൽ ഇഞ്ചിനെന്ത തപ്പ പോടല
2: നീക്ക് കയ്യില് പൊച്ചക അപ്പൽറാ പോറ ദേവി തോക്കെടുത്തപ്പ ഇവന ഇന്ന് ഇല്ല ബാട്ടിത്ത് കൂണ്ടെടുത്തിട്ട് പൂത്തിട്ട് ബാളെ നട്ടു
3: നിങ്ങക്ക് മണ്ട കെട്ടു പോയിത്താ അവൻ അച്ചിക്കേ ഉള്ളു നിങ്ങടെ നാല് പോയിട്ട് ചത്തേ പോപ്പ ബുടി ബുടി അവന
2: നീക്ക് ഗൊത്തില പോജി ഇവ ആ ഒക്ക മുടിയ കാളപ്പണ കൂടെ കൂടിയുണ്ട് ഞങ്ങളെ പാൽമാടൊക്കെ പൊരട്ടിതീൻ ചത്ത് അതിന് ശരിയായിട്ട് ആ മാട്ടക്കരത്തി മായവനു നിങ്ങളുടെ കൂടെ കൂടിയേണ്ടിട്ട്
3: നിങ്ങ തുമ്പ ആയാസമാടി ഒത്തി ബാരി മനക്ക് പോയിട്ട് തക്പരിയണ ഇല്ലി ബോണ്ട നീനു വാരാ പൊള്ളി ദേവി അവന്റെ ബായില് ചോര വപ്പനോട്ട് കൂട്ടി പോയിട്ട് നീര് കുടിപ്പിച്ചിട്ട് ചോര നിപ്പ അവന്റെ പല്ല് പാരി പോച്ചിക്കമ്പ
1: ആച്ചിയമ്മ അപ്പനെ കൂട്ടിണ്ട് നീ മനക്ക് പോ ഞാൻ ഇവനെ കൂട്ടിണ്ട് പപ്പി
2: ചൗട്ടിപ്പൂത്തുറിയ
1: ആറാമില് എന്താച്ചി എണ്ണു മിഞ്ഞലേ നീക്ക് എതേനമ്പല ഉണ്ട് ജാസ്തി കയ്യത്തെ മാടിയോത്തെ
2: നീക്കൊക്കെ ഗൊത്താച്ചിര നാട കഷ്ട നാ ദാർക്കിര നയ്പ് നിങ്ങക്ക് താനേ
1: പപ്പ നാക്ക് നട തപ്പുറ അറിവായിത്ത് നാന് ബയ്യഞ്ച് എന്താച്ചിന്തെല്ലാം എണ്ണുമി മിഞ്ഞ ബൊള്ളി എന്ത തപ്പു മാടിയോ ഒമ്മ എണ്ണു
3: ഇതോളി മിഞ്ഞ ഓർ കപ്പ് പാൽ കുടിരി ചെന്ന സമാധാനം ആന പിഞ്ഞ എന്താച്ചിന്ന് എണ്ണോളൂ
2: ഈ ഞങ്ങളുടെ ആളുണ്ടല്ലോ ഇവ ആ കാളപ്പണ കൂടെ കൂടിയുണ്ട് അവന്റെ പേലക്ക് ഞങ്ങളുടെ പയ്യത്തെ പുട്ടിട്ട് ചെന്ന തിമ്പു ചിട്ടിട്ട് അതേ നേമനത്തിൽ എത്ര പേട്ട തോടിക്ക് കൂട്ടിട്ടിഞ്ചിത്തുമോ തെങ്ങ മരത്തിൽ നങ്ക കറിയത്തെ തെങ്ങയെ കൊച്ചിട്ട് ആ ദണ്ട് നായക്ക് കൊടുപ്പഞ്ചത്ത് പോജി പത്ത് ചീല ഗൊബ്ബരത്തിന് ഈ കുറി വെറിയ 500 റുപ്യക്ക് ആ നായ് കാളപ്പങ്കക്ക് നങ്ക കറിയത്തെ ഗൊബ്ബരോടൊക്കെ തോട്ടത്തിന്റെ കൊടുത്തിരുത്തുമോ
3: അക്കുറി
2: ഇരുടാ നിന്റെ മാത കൈപ്പീര് അച്ചിക്കല്ല അവന്റെ തക്ക കെട്ടിന് പണിക്ക് നങ്കടലി പക്കത്തെ അവന്റെ എഞ്ചി കാസുക്ക് ആശയ്ക്ക് കാട് ഒളിച്ച ഇപ്പഞ്ചത്ത് ആ മായവന്റെ കൂടെ കൂടിയുണ്ട് തന്ത്രി കഴിഞ്ഞ അവൻ മാടി കൊടുത്ത മാറ്റത്തിൽ കുടിക്കനാ ഇങ്ങ ദണ്ടാളും ഞങ്ങളുടെ ബെമ്പരത്തിൽ പൂത്തുവെച്ചേ ഇതേ നിന്ന് നീടെ കയ്യാരെ കൂട് കൊടുത്തി ചാക്കിയല്ല ഈ നായിയെ കയ്യാരെ പൂത്തുവെച്ചേ പോജി ഇതിച്ചക്ക് ഗൊത്താനതേ ഗൊത്തിരത്തെ കമാണിന്റെ കള്ളകൽസ എച്ചിക്കൂ ഇക്ക ഇവനെ എണ്ണു മാടണമെന്ന് നീ എണ്ണു പോജി
1: പപ്പ നാനു ദാടോ തക്ക് കെട്ടുണ്ട് തപ്പു മാടിട്ട് ആ കാളപ്പണ്ണയുടെ തക്ക് കെട്ടുണ്ട് നട ആസ്തി നാക്ക് കിട്ടൂല എന്ന് തക്ക് കെട്ട് നാനു നിങ്ങളുടെ കൂടെ ജഗള മാടി അണിഞ്ച്
3: എന്ത് തന്നെയാവോ നീക്ക്
1: പപ്പ നട അണ്ണ നാ നീന് മണ്ടേൽ വെച്ചേണ്ടേ ಇವಂಗೆ ಎಲ್ಲ ಆಸ್ತಿನ ಕೊಡಪ ಪೇಪರ್ ತಯಾರು ಮಾಡುವನ ನಾನು ಕಣ್ಣಾರೆ ಕಂಡಿಯೇ ನೀಕ ಕೊರ್ಜಿ ಬೇಲು ಹೊಳೆ ಬಂತು ಕೀಂಜಿ ಪಪ್ಪ ತೋಟ ಮಾತ್ರ ತಪ್ಪು ನೀನು ಎನ್ನಂಗ ಕಷ್ಟಪಟ್ಟು ನೈಪಿಯ ನಿನ್ನ ಚಿಕ್ಕವಣ್ಣ ಮೋವಣ್ಣ ಪೋಲೆ ಕಂಡಂಡು ಉಂಡಂದು ನಡ ಮಂಡೆ ಪಾಳು ಮಾಡಿ ಬೆಚ್ಚಿ ತಿಂಜತ್ತು ಮಾಯವ ಭೋಜವನು ಪಿಂಜ ಕಾಳಪಣ್ಣನು
2: ಕೇಟಿಯ ಭೋಜಿ ನೀಡ ಪುಲಿಪುತ್ರ ದೇವಿಕಿಂಡ ತಕ್ಕನ ಶತ್ರುವ ನಂಗಡ ಮನೆಯಲ್ಲೇ ಬೆಚ್ಚಿಂಡು ಚಾಕಿಯನ್ನುಂಡಲ್ಲ ನಂಗ
3: ನಾನು ಅಂದೇ ಬಾಯಿ ಪಡಿಸ ಹಿಂಗ ಕೇಟಲೆ ಅವನ ಮಂಡೆಲಿ ಬೆಚ್ಚಿಂದಿರ ಇಕ್ಕ ಅನುಭವಿಸಿಡಿ
2: ಎಂತರ ನೀನು ಬೊಗಳಿಯೇ ಇರು ಬಪ್ಪಿ
3: ಇದೆಲ್ಲ ಎಂತರ ಆ ಪಾಳಾಯಿ ಪೋನ ಆ ದರ್ವೇಶಿರ ಮನೆಗೆ ತಿತ್ತು ಬುದ್ದು ಪೋಡು ಅವಡ ಕೈ ಬಾಯಿ ಸೇದಿ ಪೋಡು
2: ನೋಟ್ರ ನೀ ಬೊಗಳಿಯಲ್ಲ ಅಣ್ಣಂಗೆ ಆಸ್ತಿ ಎಳ್ದಿರ್ತಂದು ಅವಂಗೆ ಎನ್ನಂಗ್ರ ಆಸ್ತಿ ಅವಂಗ ನಂಗಡ ಆಸ್ತಿರ ನಾಲ್ ಪಾಲು ಎಡಪ ತಾಕ ತೂಂಡ್ರ ನೀನು ಅವನ ಕೂಡ ಚಿಲ್ಲರೆ ವಿಸಿಗೆ ಜಗಳ ಮಾಡಿದ ಅವನ ಮನೆಯ ದೊತ್ತಕ್ಕೆ ಮಾಡಿಸಿಂಗು ಅವನ ನೀಡ ಮೇಲೆ ಪ್ರಾಣ ಬೆಚ್ಚಿತ್ರ ಪೂರ್ತಿ ಆಸ್ತಿನ ನೀಕಿ ಹೇಳೋದಕ್ಕೆ ಪೇಪರ್ ತಯಾರು ಮಾಡುವ ಕಣ್ಣಿ ತಿಂಜತ್ತು ಅಂದು ಅದನ್ನೇ ನೀಡ ಪೆದಕ್ಕೆ ಮಾಡಿಯೇ ಕೈಂಜ ವಾರ ಪೇಟೆಗೆ ಬಂತು ಪೇಪರ್ಕು ಒಪ್ಪುಟ್ಟಿತ್ತು ನೀಕು ತಪ್ಪ ಕಣ್ಣಿತ್ತು ಅಲ್ಲಿಂಜ ಪೊರಟು ಪೋಪಕ ಅವ ಚಾಯ್ಲಿರಡೆ ಪಪ್ಪ ನನ್ನ ಕಣ್ಣಲ್ಲಿ ನೀರು ಒಕ್ಕ ಚಿಟ್ಟು ಕಾರ್ ಪತ್ತಿ ಪೋಚಿರ ನಾಡ ಕುಂಜಿ ನಾಡ ಕರು ಬಾಯಿಗೆ ಬಂದನೇ ಆಯ್ಪೋಚಿ
3: ಪಾಪ ನಾಡ ಕುಂಜಿರ ತಪ್ಪು ನಾನು ಹಣ್ಣನ ದಾಡದಾಡೋ ತಕ್ಕ ಕೇಟಿತ್ತು ನಂಗ ಅವನ ಮಂಡೆಕ್ಕೆ ನಾಲ್ಕು ಕುರು ಅಕ್ಕಿಡು ಪೋಯಿಲ್ಲ
1: ಪಪ್ಪ ನಡೆದು ಸರ್ವ ತಪ್ಪಾಯಿ ಪೋಚಿ ನಾಕೀಕ ನಡ ತಪ್ಪುರ ಅರಿವಾಚಿ ಎಕ್ಕಲು ನಂಗ ಇನ್ನೊಬ್ಬಂಡ ತಕ್ಕ ಕಟ್ಟಂಡು ಕಳಿಪಕಾಗ ಮಾಪು ಮಾಡಿರು ಪಪ್ಪ ನನ್ನ
2: ನೀನ್ ಇಕ್ಕ ಬಂದ್ಯಾವಾ ಇಚ್ಚ ನಾಡಿ ಎಲ್ಲಿ ಪೋಯ್ತೀಂಜಾವ ನೀನು
4: ಅಲ್ಲ ಮಾವ ನಿಂಗಕ್ಕೂ ಗೊತ್ತಿಲ್ಲಯ್ಯ ದೇವಿ ಹಣ್ಣಿತ್ತಲ್ಲಯ್ಯ
2: ಅವನೇ ಎಲ್ಲಿ ಕೋಪ ನೋಡ್ಲೆ ಇನ್ನಿ ನೀಡ ವಿಷಯ ಹಣ್ಣುವ
4: ದೇವಿ ನೀನು ಮಾವಂಗೆ ಎನ್ನಂಗ್ ಹಣ್ಣಿ